ഭാഗമായി പ്രാപ്തത്തെ നിർവശിക്കലിൽ തമോഷ് കഴിവ് തിരക്കിന് തമോഷ് തുറാവിലെ